Akas pani charatanpur voizan ting ei huna pathinin pakna hla ngurte npt hain ankhum thar ngai nom tak tak hai engai thlak dingane zing dar sari minute som andrin voitu ka ei huna topta ngai thatu hai in rengin nimangin hoi.